ഞാനിങ്ങനെ പോകുന്ന കാലമത്ത പിന്നാമതാണ്ടവരെ എന്റെ ദേശത്തിൽ നിന്ന് കാലങ്ങളിലാണ്ടവർ വളരെ മക്കളപ്പ പന്നീരപ്പ ശേതനിയപ്പ പിരിവുകളപ്പ പനീരകൾക്കാ വേണ്ടി നല്ലതാനപ്പ എല്ലാവറ്റും ഇതിനൊപ്പം മുടിക്കും എല്ലാവറ്റും ആശീർവദിക്കാൻ മടി അയ്യാ പെരിന്തൃക്കുടുംബങ്ങളാണ്ടവരെ എഴുതിക്കൊണ്ട് പൗരാ ഉത്സവം

പെൺസിംഗ് വാനവാദിയ പുള്ളികൾ വാലിക വയത് കണ്ടവരെ നമ്മുടെ പുള്ളികളാ നമ്മുടെ ഊരിയും ചേരവളാ മാറ്റി കൊണ്ടുപോകുന്നവളായി മാറ്റുന്ന സ്വാമി. ഇവരുടെ സന്തോഷമും സമാധാനം ഉണ്ടാകട്ടെ സ്വാമി. ഇവരുടെ പെച്ചോറ് കൊടുക്കാൻ വേണ്ടി കൊള്ളുകാണ്ടവരെ എന്റെ പുള്ളികൾക്കാകെ പെച്ചോറുകളാണ്ടവരെ നമ്മുടെ സമൂഹത്തില് ആണ്ടവരെ കണീരോട് വേണ്ടി കൊള്ളുമ്പോൾ എനിക്ക് ഇറക്കം ചെയ്ത ദേവൻ സ്വാമി, ഇറക്കം ചെയ്ത ദേവൻ സ്വാമി, ഇറക്കം ചെയ്ത ദേവൻ സ്വാമി, കണീരിൽ പതിൽ കൊടുക്കുക ദേവൻ സ്വാമി. അപ്പൊ അപ്പടിയാണ് ഇറക്കമുള്ള ദേവൻ സ്വാമി. പെറ്റോറുകളാണ്ടവരുടെ പിള്ളേരൊക്കെ ആണ്ടവരെയും കൂടെ മാറി സ്വാമി സ്വാമി.